0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പാപനാശം അശോക് രമണി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഡൽഹി സുന്ദർ രാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വി സുരേഷ്. പാപനാശം ശിവൻ കൃതികൾ കേൾക്കാം. ആദ്യം മായാമാളവ ഗൗള രാഗത്തിൽ മഹിമൈ അറിയ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Vocal Recital by Pavanasham Ashok Ramani. He is accompanied on the violin by Delhi Sundarajan, on the mridangam by Shri Mushnam V. Raja Rao, and on the ghatam by V. Suresh. Listen to the compositions of Pavanasham Shivan. He begins his vocal recital with a composition, Mahimai Ariya, in the rag Maya Malava Gaula, set to Aditaal.

0: മായാമാളവ ഗൗള രാഗത്തിൽ മഹിമൈ അറിയ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ മഹിമൈ അറിയ ഇൻ ദ രാഗ് മായാമാളവ ഗൗള സെറ്റ് ടു അദിതാൾ.
0: അടുത്തതായി നാരായണ ഗൗള രാഗത്തിൽ ശ്രീരാമൻ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് ദ കമ്പോസിഷൻ ശ്രീരാമൻ ഇൻ ദ രാഗ് നാരായണ ഗൗള സെറ്റ് ടു അദിതാൾ.

0: നാരായണ ഗൗള രാഗത്തിൽ ശ്രീരാമൻ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ശ്രീരാമൻ ഇൻ ദ രാഗ് നാരായണ ഗൗള സെറ്റ് ടു ആദിതാൾ.
0: ഇനി പൂർവി കല്യാണി രാഗത്തിൽ ദശരഥാത്മജം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: നെക്സ്റ്റ് ഈസ് ദശരഥാത്മജം ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു രൂപക താൾ.

0: പൂർവി കല്യാണി രാഗത്തിൽ ദശരഥാത്മജം എന്ന കീർത്തനമാണ് കേട്ടത്, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദശരഥാത്മജം ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു രൂപകതാൾ.
0: അടുത്തതായി സാരമതി രാഗത്തിൽ ശ്രീരാമഭദ്ര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം, ആദിതാളം.
1: നൗ ലിസൺ ടു ശ്രീരാമഭദ്ര ഇൻ ദ രാഗ് സാരമതി സെറ്റ് ടു ആദിതാൾ.

0: സാരമതി രാഗത്തിൽ ശ്രീരാമഭദ്ര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീരാമഭദ്ര ഇൻ ദ രാഗ് സാരമതി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാപനാശം അശോക് രമണി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഡൽഹി സുന്ദർരാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വി സുരേഷ്. ഇനി മധ്യമാവതി രാഗത്തിൽ സാമജവര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.
1: This is ragam 24/7 DTH anytime in

0: മധ്യമാവതി രാഗത്തിൽ സാമജവര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ലിസ്ണിംഗ് ടു സാമജവരഗമന ഇൻ ദി രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ജാനകി പദേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, ആദി താളം.
1: നൗ ലിസൺ ടു ജാനകി പദേ ഇൻ ദി രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: ജാനകി പദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഖരപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ജാനകി പദേ ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി സുരുട്ടി രാഗത്തിൽ ശ്രീരാമജയ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം, ആദിതാളം.
1: പാപനാശം അശോക് രമണി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ശ്രീരാമജയ ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു ആദിതാൾ.

0: സുരുട്ടി രാഗത്തിൽ ശ്രീരാമജയ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീരാമജയ ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അശോക് രമണി അവതരിപ്പിച്ച സംഗീത കചേരി. വയലിൻ ഡൽഹി സുന്ദർ രാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വി സുരേഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ പാപനാശം അശോക് രമണി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ഡൽഹി സുന്ദരാജൻ ഓൺ ദ വയലിൻ, ശ്രീമുഷ്ണം വി രാജറാവു ഓൺ ദ മൃദംഗം, ആൻഡ് വി സുരേഷ് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ഹരികുമാർ, മൃദംഗം ശ്രീ എരിക്കാവ് എൻ സുനിൽ, ഖടം അഞ്ചൽ ശ്രീ എച്ച് കൃഷ്ണയ്യർ. ആദ്യം ഷൺമുഖപ്രിയ രാഗത്തിൽ ഏകാമ്രേശ നായകം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Shri K. Ashtaman Pillai. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Erikav N. Sunil, and on the ghatam by Anjal Shri H. Krishnayyar. He begins his Carnatic Classical Music Concert with a composition of Muthuswami Deekshithar, ഏകാം രേഷ നായകിം, ഇന്ദ്രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഏകാമ്രേശ നായകിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ഏകാമ്രേശ നായകിം. ഇൻ ദി രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശഹാന രാഗത്തിൽ നീലകണ്ഠ ശിവൻ രചിച്ച കരുണൈ ശൈവായേ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം.
1: Continuing his Carnatic classical music concert, he will now present a composition of Neelakanda Shivan, Karunai Shaivaye, in the rag Shahana, set to Rubagathal.

0: ഷഹാന രാഗത്തിൽ കരുണൈ ശൈവായേ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം നീലകണ്ഠ ശിവൻ, കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് നീലകണ്ഠ ശിവൻ, കരുണൈ ശൈവായേ ഇൻ ദ രാഗ് ഷഹാന, സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മേജ കല്യാണി രാഗത്തിൽ നിധിസ്ഥാല സുഖമ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: Now listen to a composition of Saint Thyagaraja, Nidhiksala Sugama, in the rag Mecha Kalyani, set to Mishra Chapatal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നിധിശ്ചാല സുഖമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മേജ കല്യാണി, മിശ്രചാപ്പ് താളം.
1: You are listening to a composition of Saint Thyagaraja, Nidhikshala Sukhama. In the rag, Mecha Kalyani set to Mishra Chapatal.
0: Ragam 24-7 DTH. Bharatiya Sangeethathine 24 manikkoorum oru channel. Ningal kettukondirikkunnathu Shri K. Ashtaman Pilla avadhirippikkunna Sangeetha Kacheri. Violin Shri S. Harikumar. Mridangam Shri Erikkav N. Sunil. ഘടം അഞ്ചൽ ശ്രീ എച്ച് കൃഷ്ണയ്യർ. ഇനി കാവ്യരാഗത്തിൽ അരുൾ പുരിയ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചത്.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Music Concert by Shri K. Ashtaman Pillai. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Erikkav N. Sunil, and on the ghatam by Anjal Shri H. Krishnayyar. Next is a composition of Pudukod Krishnamurthy, Arul Puriya, in the rag Kapi, set to Aditaal.

0: ബാധിതാൾ.
1: അടുത്തതായി ബിഹാഗ് രാഗത്തിൽ സ്മരജനക ശുഭചരിത എന്ന കീർത്തനം കേൾക്കാം. മിശ്രജാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സ്മരജനക ശുഭചരിത. എന്ത് രാഗ്? ബിഹാഗ്, സെറ്റ് ടു മിശ്രജാപ്പ് താൾ.

0: പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച അരുൾ പുരിയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാബി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പുതുക്കോട് കൃഷ്ണമൂർത്തി, അരുൾ പുരിയ, ഇൻ ദ രാഗ് കാബി സെറ്റ് ടു.

0: കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഗ്, മിശ്രജാപതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജാ സ്വാതി തിരുനാൾ, സ്മരജനക ശുഭചരിത ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു മിശ്രജാപതാൾ.
0: അവസാനമായി ബിലഹരി രാഗത്തിൽ ശ്ലോകം കേൾക്കാം.
1: ശ്രീ കെ അഷ്ടമൻ പിള്ളെ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ ശ്ലോക ഇൻ ദ രാഗ് ബിലഹരി.

0: ബിലഹരി രാഗത്തിൽ ശ്ലോകമാണ് ഇതുവരെ കേട്ടത്.
1: യു വിൽ ലിസ്ണിംഗ് ടു എ ശ്ലോക ഇൻ ദി രാഗ് ബിലഹരി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ഹരികുമാർ. മൃദംഗം ശ്രീ എരിക്കാവ് എൻ സുനിൽ. ഖടം അഞ്ചൽ ശ്രീ എച്ച് കൃഷ്ണയ്യർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീ കെ അഷ്ടമൻ പിള്ളൈ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ എസ് ഹരികുമാർ ഓൺ ദ വയലിൻ, ശ്രീ എരിക്കാവ് എൻ സുനിൽ ഓൺ ദ മൃദംഗം, ആൻഡ് അഞ്ചൽ ശ്രീ എച്ച് കൃഷ്ണയ്യർ ഓൺ ദ ഘടം. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

ആടമൂടി ചാരുകേശിരാഗം ആദിത്താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. ഇൻ രാഗ ചാരുകേശി സെറ്റു ആദിത്താള ആടമൂടി.

മാമവസദാ വരദേ നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. മാമവസദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

വിഹരമാനസ. കാപ്പിരാഗം, മിശ്ര ചാപ്പുതാളം, സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി, സെറ്റ് ടു മിശ്ര ചാപ്പുതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: ബിനു ചാക്കോ നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.